0: നേരെ കൂടെ സെൽഫി എടുപ്പോ അതങ്ങ് ഊണ് തീനി കൊടുപ്പോ മുട്ടുവോ കൂടുന്നനക്ക് ആനയാളെ കുളിപ്പിച്ചിടുവാക്ക് അവകാശം ഇപ്പുല്ല. നിർക്ക് മണ്ട ദൂരത്തിഞ്ച മാത്ര ആനയാളെ നോട്ടുവാക്ക് അവകാശം ഇപ്പ. ചാക്കാനെപ്പി പ്രവാസിയുടെ നടുവിൽ 100 മീറ്റർ റെഡ് സോൺ വലയത്ന ഇതങ്ങായിത്ത് ഘോഷണ മാടിത്ത്. മൂർനാട് 33/12 kV കരണ്ട് ഉപകേന്ദ്രത്തിഞ്ച പുറപ്പായോ മൂർനാട് ഫീഡറിന് ബലപ്പെടുത്തുക കാമകാരി നടത്തുവക്കുള്ളങ്ങായിത്ത് നാളെ പോലക്ക 10 ഗണ്ടേഞ്ച് 35 ഗണ്ടേക്കത്തന്നെ മൂർനാട് ടൗണ് മുത്താർമുടി കിഗ്ഗാൽ ബേത്തരി സുത്തുമുത്ത് കരണ്ട് ഇപ്പല. സാർവജനികംഗ സഹകരിച്ചിടുവനക്ക് ഇലാഖര കാര്യനിർവാഹക എഞ്ചിനീയർ കേട്ടടിത്ത്. 2029 ഇസവി കഴിഞ്ഞതു കൊടവ തോക്കുറ ഹക്കുക്ക് ഏതേ തരത്തിലോ തൊന്തരാക്കത്തനിക്ക് നോട്ടിയോക്ക് കൊടവ ധാർമ്മിക സംസ്കാരത്തിന് സംവിധാനത്തിൽ 25 പിന്നെ 26 വിധിരാടിൽ അത്യഗത്യ ധാർമ്മിക ചട്ടുപടിക്ക കായ്തര വ്യാപ്തിക്ക് കൂട്ടുവാണ്ട മൂലക്ക ആയുധ കായ്തര തിദ്ദുപടിയ പ്രഭാവക്ക് കണിയത്തനിക്ക് ശാശ്വത രക്ഷണ തരണുന്ന് കൊടവ നാഷണൽ കൌൺസിൽ ഒരാത്ത മാടിത്ത്. ദേശത്ര പ്രധാനി ഗൃഹമന്ത്രി രാജ്യത്ര മുഖ്യമന്ത്രി കൂടുന്നനക്ക് മുഖ്യപ്പെട്ട ഇംഗക്ക് കാകതെഴുതുന്ന കൌൺസിലറെ അധ്യക്ഷങ്ക പ്രകൃതിന പൂജ മാടുവന്ത വിശിഷ്ട ആചാര വിചാരത്തിന് പഠനത്തിലുള്ള കൊടവട സംസ്കൃതിയിൽ തോക്കുക്ക് ബല്യമട്ടത്ര സ്ഥാനമുണ്ട്. ഇതങ്ക് ഏതേ തൊന്തരാക്കത്തനിക്ക് ശാശ്വത രക്ഷണ കൊടുപ്പക്കായിട്ട് സംവിധാനത്തിനടിയിൽ ഒത്തക്രമോർത്തവനിക്ക് കേട്ടിട്ട്. ജില്ലാഡളിത ജില്ലാ ആയുഷ് ഇലാഖ കൂടുന്നനക്ക് ബോരബോര ഇലാഖ പിന്നെ സംഘസംസ്ഥര കൂടുകൂട്ടത്ത് 12 അന്താരാഷ്ട്രീയ യോഗ നാളിന് ഇത് 21 മടിക്കേരി കാവേരി ഹാളിൽ കൈപ്പാന്ത് ജില്ലാ ആയുഷ് അധികാരി ഡോക്ടർ ശൈലജ അരിച്ചിട്ടിത്ത്. സുദ്ധിഗോഷ്ഠി നടത്തിയിട്ട് തക്ക് പറഞ്ഞ അവ 21 പൊലക്ക് 6:30 ഉദ്ഘാടനയാപ്പ കാര്യക്രമത്ത് 7 ഗണ്ടേഞ്ച് 8 ഗണ്ടേക്കത്തിന് യോഗ പ്രാത്യക്ഷിക്ക് നടപ്പാന്ത് അരിച്ചിട്ടിത്ത്. കാര്യക്രമത്തിന് മാറിപ്പത്ത് 19:35 മടിക്കേരി KSRTC ഡിപ്പോത്ര പക്കമുള്ള ജില്ലാ സർക്കാരി ആയുർവേദ ആസ്പത്രിയിൽ യോഗാസനത്തിന് മുപ്പടി തയ്യാറി നടപ്പാന്ത് എണ്ണിച്ചു. മിഞ്ഞക്കത്തൊക്കെ പറഞ്ഞിട്ട് യോഗത്തിന് മീത സാർവജനികങ്ങളിൽ അരുവിക്ക പൊളുത്തുവാക്കായിട്ട് നാളെ പൊലക്ക് 8 ഗണ്ടേക്ക് മടിക്കേരി ഗാന്ധി പറമ്പുഞ്ച ജാത്ത പൊരട്ടിൽ ജനറൽ തിമ്മയ സർക്കിൾ പഴയ ഖാസഗി ബസ് സ്റ്റാൻഡ് ഇന്ദിരാഗാന്ധി സർക്കിൾ കാലെ പുന്നതിയ ഗാന്ധി പറമ്പുക്ക് ബന്ധ എത്തുവാന്ന് മാഹിതി കൊടുത്തത്. കൊടുകു വൈദിക വിജ്ഞാന സംസ്ഥാന ഡോക്ടർ അരുൺ, നിയമ സംസ്ഥാന ഡോക്ടർ കൊടുകു ഘടകത്ര അധ്യക്ഷ ഡോക്ടർ രാജാറാം കൂടുതലിക്ക് സുദ്ധിഗോഷ്ഠിയിൽ ഹാജരഞ്ച മുഖ്യപ്പെട്ടവ തക്ക് പറഞ്ഞിട്ട് കാര്യക്രമത്തിന് നേരെ നടപ്പുറ മീത മാഹിതി കൊടുത്തത്. ജില്ലയിൽ മഴ ക്ഷീണായിത്ത്. വാടിക്ക് കിഞ്ച കമ്മി മഴയായുള്ള കൊടുകിൽ കഴിഞ്ഞ 24 ഗണ്ടിലെ സരാസരി 1 സെന്റ് കിഞ്ച കമ്മി മഴയായിത്ത്. കഴിഞ്ഞ കാല ഇതേ ദിന 1.65 ഇഞ്ച് സരാസരി മഴയായിത്തിഞ്ചത്ത്. ജനുവരിഞ്ച ഇന്താക്കുന്ന ജില്ലക്ക് 10.23 ഇഞ്ച് സരാസരി മഴയായിത്ത്. കഴിഞ്ഞ കാല ഈ നിരക്ക് 34.16 ഇഞ്ച് മഴ ധാക്കാലായിത്തിഞ്ചത്ത്. കഴിഞ്ഞ കാലക്ക് താഴെ മാണക്ക ഈയാണ്ട് 23.83 ഇഞ്ച് കമ്മി മഴയായിത്ത്. ഇതേ പരിസ്ഥിതി ഇഞ്ചക്ക നീർക്ക് തൊന്തരാപ്പ അന്താജു ഉണ്ട്. ഇല്ലിക്ക് ബൈറ്റിത്ര സുദ്ധി സമാചാര തീന്തത്ത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ. ಪ್ರಾಯೋಜಕರು
2: ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸನ್ ಸಿಟಿ.
3: ಆಕಾಶವಾಣಿ ಮಡಿಕೇರಿ. ಈಗ ಸಮಯ 7:34 ಆಗಲಿದೆ. ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ.